ജിതന് തൈത്തിലെത്തിക്കത്തി തുവച്ചാലനായോ ജിതന് അനു തൈത്തിലെത്തിക്കത്തി അനു തൈ പഠിച്ച് നിങ്ങൾ ജിഗ ഷോപ്പിംഗ് ഫോച്ച ജമ്മുന തോരത്തിനെ ജിൻ ഊസിക്കത്തെ ഹാഗ ഞൊരു ബിക്സ് മുക്തയാരിയോ ഫായ മതി തൈത്തിൽ തികത്തി നാനോ